0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എസ് ആർ രാജശ്രീയുടെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ശ്രീ ശ്രീകാന്ത് കെ പുള്ളിക്കൻ, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ഗണപതേ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ജനരഞ്ജനി ആദിതാളം.
2: This is Ragam 24/7 DTH, anytime, Indian music. Listen to violin recital by Shrimati S.R. Rajashri. She's accompanied on the mridangam by Shri Shrikant K. Pullikan. And on the ghatam by Shri Anjal H. Krishna Iyer. She begins her violin recital with a composition of Harikeshanallur, Dr. L. Muthaiya Bhagavathar, Ganapati. In the Ragam, Janaranjani, set to Aditalam.

0: ജനരഞ്ജനി രാഗത്തിൽ ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ഗണപതേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, ഗണപതേ. ഇന്ത് രാഗം ജനരഞ്ജനി, സെറ്റ് ടു. ആദ്യതാളം.
0: അടുത്തതായി രീതികൗള രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ കൃതി നന്നു വിടിജി എന്നു തുടങ്ങുന്നു മിശ്രചാപ്പ് താളം.
1: കണ്ടിന്യൂയിങ് ഹർ വയലിൻ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നന്നു വിടിജി. ഇന്ത് രാഗം രീതികൗള, സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: രീതിഗൗള രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നന്നു വിടിജി എന്ന കൃതിയാണ് കേട്ടത്. മിശ്രചാപ്പുതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ നന്നു വിടിജി ഇൻ ദ രാഗം രീതിഗൗള സെറ്റ് ടു മിശ്രചാപ്പുതാളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എസ് ആർ രാജശ്രീയുടെ വയലിൻ കച്ചേരി. ഇനി വെങ്കടരമണ എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി, രാഗം ലതാംഗി, രൂപകതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ശ്രീമതി എസ് ആർ രാജശ്രീ. ഷീസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ ശ്രീകാന്ത് കെ പുള്ളിക്കൻ ആൻഡ് ഓൺ ദ ഘട്ടം by Shri Anjal H. Krishna Iyer. Now, listen to the composition of Pavanasham Shivan, Venkita Ramana, Indiragam Latangi, set to Rubakathalam.

0: ലതാംഗി രാഗത്തിൽ വെങ്കടരമണ എന്ന പാപനാശം ശിവൻ കൃതിയാണ് കേട്ടത്. രൂപകതാളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, വെങ്കടരമണ എന്ന രാഗം, ലതാംഗി സരിച്ചു, രൂപകതാളം.
0: അവസാനമായി ഖരഹരപ്രിയ രാഗത്തിൽ രാമാ നീയട എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദ്യതാളം.
1: ശ്രീമതി എസ് ആർ രാജശ്രീ കൺക്ലൂഡ്സ് ഹർ വയലിൻ റിസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമാ നീയട എന്ന രാഗം, ഹരഹരപ്രിയ സെറ്റ് ടു ആദിതാളം.

0: ഖരഹരപ്രിയരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച രാമ നീയട എന്ന കൃതിയാണ് കേട്ടത് ആദ്യതാണം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ രാമ നീയട ഇൻ ദ രാഗം ഖരഹരപ്രിയ സെറ്റ് ടു ആദിതാളം.
0: ഇതുവരെ കേട്ടത് ശ്രീമതി എസ് ആർ രാജശ്രീയുടെ വയലിൻ കച്ചേരി. മൃദംഗം ശ്രീ ശ്രീകാന്ത് കെ പുള്ളിക്കൻ. ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ശ്രീമതി എസ് ആർ രാജശ്രീ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വൈ ശ്രീ ശ്രീകാന്ത് കെ പുള്ളിക്കൻ ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണ അയ്യർ ഓൺ ദ ഘട്ടം.
2: ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. Anytime in the music.

ആദ്യം ശ്രീരാഗത്തിൽ ശ്രീവരലക്ഷ്മി എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി രൂപകതാളം. ദ ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ശ്രീവരലക്ഷ്മി ഇൻ ശ്രീരാഗം സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേവി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി ഈസ് അക്കമ്പനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേവി രമേശ് ഓൺ ദ മോർസിംഗ്. അരുൺ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodeeshwarayyar.

അടുത്തത് ബ്രഹ്മമോകട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി. ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമോകട്ടെ, കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ, സെറ്റു ആദിതാള, ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി വാസ് അക്കംപനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.